ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്തേ, നമസ്കാര, സമ്പൂർണനായ ഹാർദിക് ഹാർദിക് സ്വാഗത്. കാര്യക്രമം ഗീത ഗീത ഗുസായി ആജീവന ദിവസ ധ്വനി സഖിക്കാ സോ സുന്ദര സോ സമയമാ പൂർവി നേപാല കെ പഹിലോ സമുദായ റേഡിയോ സെലിഫിയം എക് സോ എക് ദശമലവ ദുই മെഗാഹെർട്സ്മാ കാര്യക്രമ ഗീത ഗീതലാഈ സുനിരാഖ്നു ഭയക്കു സ എഡബ്ല്യുഡി കെ മിത്ര മാധ്യമലാഈ സരസ്വതീജിലെ സപോർട്ട് ഗർദിനുഹുന്ഛ ഭനി മാവാസ്മാ സോ റേവിക ദായി രസദാ ഗുസ്തി ആജ ഭനി ഹാമീലെ കാര്യക്രമ ഗീത ഗീതലാഈ ലിഏര തപൈകോ റേഡിയോ സെറ്റ്മാ ഉപസ്ഥിത ഭയനി സകേകാ സോ ആജ പനി ഹാമീലെ പാസ് അബിദാകാ ഗീതകാ ക്ലിപ്സ്ഹരു ലിഏര ഉപസ്ഥിത ഭയനി സകേകാ സോ ഡിലാഹ നഗരഗുസ്മാ ആജ ബസ്തി ഗീതകാ ക്ലിപ്സ്ഹരു।